0: ഗുജറാത്തി, മറാഠി, പഞ്ചാബി, മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ബംഗ്ല ഓർ രാഗം ചാനൽ. സാധി ആകാശവാണി ദില്ലി കെ എഫ് എം ഗോൾഡ് ഓർ എഫ് എം റെയിൻബോ ചാനൽ ഭീ. ഇസ് മൊബൈൽ ആപ്പ് കോ പ്ലേ സ്റ്റോർ സെ നിശുൽക് ഡൗൺലോഡ് കിയാ ജാ സക്താ ഹൈ. ഇസ് സംബന്ധ മേ വിസ്തൃത ജാൻകാരി കെ ലിയേ ജായേ ആകാശവാണി കി വെബ്സൈറ്റ് പർ യാനി വിസിറ്റ് കരേ ഓൾ ഇന്ത്യ റേഡിയോ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ.
1: नमस्कार, आकाशवाणी जयपुर अजमेर से प्रस्तुत हैं प्रादेशिक समाचार. मुख्य समाचार.